ൂപം ചിന്തയലാം ആത്മരൂപം പിരിവറ്റ ചിന്തയലാം ആത്മരൂപം വേദമുറോ വിദ്യയലാം ആത്മരൂപം പിരിവറ്റ സത്യജലാം ആത്മരൂപം കോതരവേ കാണ്ടവലാം ആത്മരൂപം ഗുഹ്യവന കാണ്ടവലാം ആത്മരൂപം ബോധമന കാണ്ടവലാം ആത്മരൂപം പുനിതമതായി കാണ്ടവലാം ആത്മരൂപം ജ്ഞാതുരു ജ്ഞാനാദിയലാം ആത്മരൂപം ജ്ഞാനപര ജീവകലാം ആത്മരൂപം.